ശിഷ്യങ്ങളെ ബകനേകുറിച്ച് പട്ടേൽ ചൈഷ്യയെ ഞങ്ങൾ പിന്നാ വന്നേ മനോബല മഞ്ഞത്തോലുപ്പ അന്തര പുരുഷക വൈപ്പത്തേ പൊയ്യനാ പിന്നാ വന്നേ ഹോയ് പട്ടിങ്ങ കൂ വഞ്ഞ തൻ ഡ്രിങ്ക് ഹൻറേ തെങ്ങ് ഹബ്ബ് പ്രക്കാ